0: അപവിശ്വാസ കരണ ബിരഹസ്യ പ്രകാശകരമു
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക
0: എഹിൻ പ്യാനനി ഉൻവാസ്യഗേ മരണയത് ഉത്താനയത് സീപത് കർമിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാന തപയൊബട പുദകരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കരാന്നട്ട് അപസുദുസാൻ വശ്യൻ സൽക്കീമകേന അപ്പി ഒബട തുതിപുദമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉത്സഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയഗുണേൻ പെരുപുൻ വന്നട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പഗേ സഹോദര സഹോദരിയന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തബമി നശ്നുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വെതട്ട ഉൻ കെന്ദവാഗത് മേനവ അപ്പ സിയാലന്ട് ദയനുകം പാകല മേനവ ഭാഗ്യവത് ദേമാതാവന കന്നിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെക് കാലയൻഹി ഒബഗേ കെമത്തേറ്റു കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേട് സഹഭാഗി വീമട സുദുസാൻ കല മേനവ തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാ കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരയിത സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: എവിറ്റ് ജീവമാണ് സത്വയാൻ സദരദേ നാ ഗായനാ കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയാൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദിനാ തുണ്വന സ്വർഗ്ഗേ സിയോൻ ഹി ഉമഹസ്ഗേ സിംഹാസനേ ഇദിരിയേ സിദിന വെടി മഹല്ലാൻ 24 ദിനാ സ്വകീയ കിരുളു ബിമദമ ദേവിയാൻ മാർസിദിരിയേ വെന്ദ വെടിപിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയാൻ മാർസിദിരിയേ